ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുമില്ലേ, നിക്കുൽ കേനൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

മാത്തേരിലെ വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ് എന്നാണ് പുള്ളിയായി ബൊക്കണേ കോരികേലപ്പുണ്ണത് ഏരകള കൊട്ടി ധ്യാന നിക്കുള്ള സുന്ദരരെയും അന്താറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

ഹായ്, ഞാൻ ഗുരു കിരൺ പാതിരന്തല്ലേ. നിക്കുൽ കേനൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് തവതിക്ക്.